നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 17-ാം തീയതി, ബുധനാഴ്ച. ഇന്നത്തെ പരിപാടിയിൽ ശാസ്ത്രലോകം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗീതങ്ങൾ എന്നിവ കേൾക്കാം.

ശ്രീ വിജയപുരത്തു നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര തിരിക്കുന്ന ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ എം വി ഹഡ്ബേ നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്തു നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി രംഗത്ത് നാളെ രാവിലെ 6:15 സ്വരാദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി റാണിലക്ഷ്മി നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാദ്വീപിലേക്ക് പുറപ്പെടുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചകഴിഞ്ഞ് 2:30. എം വി കമോട്ട നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ വൈകുന്നേരം 4:30 ഷഹീദ് ദ്വീപിൽ നിന്നും തിരികെ ശ്രീ വിജയപുരത്തേക്ക് യാത്ര ആരംഭിക്കും. എം വി രംഗത്ത് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാദ്വീപിലേക്ക് തിരിക്കും. സ്വരാദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര 3 തീയതി രാവിലെ 5:30. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ.

പ്രിയ ശ്രോതാക്കളെ, എല്ലാ വർഷവും ജൂലൈ 1 മുതൽ 7 വരെ വനമഹോത്സവ വാരമായി ആചരിച്ചു വരുന്നു. പരിസ്ഥിതി സംരക്ഷണം, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നിവയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുക എന്നതാണ് വനമഹോത്സവ വാരാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1947 ജൂലൈ 20 മുതൽ 27 വരെ അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന KM മുൻഷിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി വനമഹോത്സവ വാരാചരണം സംഘടിപ്പിച്ചത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ MS രൺധാവയാണ് ഇതിന് തുടക്കമിട്ടത്. വനമഹോത്സവ വാരാചരണത്തോടനുബന്ധിച്ച് സർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ വ്യാപകമായി വൃക്ഷത്തൈകൾ നട്ടുവരുന്നു.

0: ശാസ്ത്രലോകം ശാസ്ത്രലോകം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: കരളിലെ ക്യാൻസർ ചികിത്സയ്ക്ക് മണിത്തക്കാളിച്ചെടിയിൽ നിന്ന് നൂതന ഔഷധം. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ റൂബി ജോൺ ആൻഡോ സംസാരിക്കുന്നു.
2: ലോകമെമ്പാടും മരണകാരണമാകുന്ന രോഗങ്ങളിൽ വളരെ മുന്നിലാണ് കരൾ രോഗങ്ങൾ. ഇന്ത്യയിൽ കരൾ രോഗം നിമിത്തം മരിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. കരൾ രോഗമെന്ന് കേൾക്കുമ്പോൾ തന്നെ അമിത മദ്യപാനം മൂലമുള്ള രോഗമെന്നാണ് ഇന്ന് പലരുടെയും ധാരണ. എന്നാൽ ഇത് പാടെ തെറ്റാണ്. 10 ലക്ഷം ലിവർ സിറോസിസ് രോഗികളാണ് ഒരു വർഷം ലോകത്താകമാനം ചികിത്സ തേടുന്നത് എന്നാണ് കണക്ക്. ഇതിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും ഹെപ്പറ്റൈറ്റിസ് ബി സി എന്നീ വൈറസുകളുമാണ്. പ്രോസസ്ഡ് ഫുഡ് അഥവാ ദീർഘകാലം കേടാവാതിരിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ ആഹാര പദാർത്ഥങ്ങൾ അമിതമായി കഴിക്കുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗത്തിനുള്ള ഒരു പ്രധാന കാരണമാണ്. കരളിൽ കൊഴുപ്പ് അടിയുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ ഡിസീസ്. ഇത് 2 തരത്തിലുണ്ട്. മദ്യപാനം മൂലമുള്ള ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗവും മദ്യപാനം പ്രധാന കാരണമല്ലാത്ത നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗവും. ഈ 2 സാഹചര്യം വഴിയും ഘട്ടം ഘട്ടമായി കരളിൽ കൊഴുപ്പടിയുന്നത് കരൾ വീക്കത്തിലേക്കും തുടർന്ന് സിറോസിസ് എന്ന അവസ്ഥയിലേക്കും ഒടുവിൽ കരളിലെ അർബുദത്തിലേക്കും വഴിതെളിക്കുന്നു. വളരെ കുറഞ്ഞ അളവിൽ മദ്യപിക്കുന്നതോ മദ്യപിക്കാത്തതോ ആയ ആളുകളിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗം. അമിത ഭാരമുള്ളവരിലും പ്രീഡയബറ്റിക് ഡയബറ്റിക് രോഗികളിലുമാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. കരളിനെ ബാധിക്കുന്ന അർബുദങ്ങളിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഇനമാണ് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ അഥവാ HCC. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിൻ്റെ അടുത്ത ഘട്ടമായ നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോ ഹെപ്പറ്റൈറ്റിസ് അഥവാ NASH HCCയുടെ പ്രധാന കാരണങ്ങളിലൊന്നായി സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ അർബുദം സാധാരണയായി അണുബാധ മൂലമുണ്ടാകുന്ന കരൾ വീക്കമോ സിറോസിസ് എന്ന അസുഖമോ മദ്യപാനശീലമോ ഉള്ളവരിലാണ് കണ്ടുവരുന്നത്. അർബുദത്തിൻ്റെ വലിപ്പം, സ്റ്റേജിംഗ് മുതലായ പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ചികിത്സ നിർണ്ണയിക്കുന്നത്. ട്യൂമറിൻ്റെ ഗ്രേഡ് എന്ന മാനദണ്ഡവും ചികിത്സയിൽ പ്രാധാന്യമർഹിക്കുന്നു. ഉയർന്ന ഗ്രേഡുള്ള അർബുദങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റർബുദങ്ങളെപ്പോലെ ഹെപ്പറ്റോസെല്ലുലാർ കാഴ്സനോമയിലും താഴ്ന്ന ഗ്രേഡുള്ള അവസ്ഥയിൽ രോഗം വളരെ കാലം ശ്രദ്ധയിൽ പെടാതിരിക്കുകയും ചെയ്തേക്കാം. മാരക ക്യാൻസറുകളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഹെപ്പറ്റോസെല്ലുലാർ കാഴ്സനോമ അഥവാ ലിവർ ക്യാൻസർ രോഗം ബാധിക്കുന്നവരിൽ ഏറിയ പങ്കും മാസങ്ങൾക്കുള്ളിൽ തന്നെ മരണമടയുകയാണ് പതിവ്. പാരമ്പര്യ ഘടകവും ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. വയറുവേദന, വിശപ്പില്ലായ്മ, തൂക്കം കുറയുക, വിട്ടുമാറാത്ത പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രക്തത്തിലെ ആൽഫ ഫീറ്റോപ്രോട്ടീൻ്റെ അളവ് ലിവർ ക്യാൻസറിനുള്ള ഒരു പ്രത്യേക സൂചകമാണ്. കൂടാതെ സ്കാനിംഗ്, ബയോപ്സി പരിശോധനകളിലൂടെയും രോഗനിർണയം നടത്താം. സൊറ

ഇനിവാണ് കരൾ അർബുദത്തിനെതിരായി അമേരിക്കൻ ആരോഗ്യവകുപ്പിനു കീഴിലുള്ള USFDA അംഗീകരിച്ച ആദ്യ മരുന്ന്. കൂടാതെ ലെൻവാറ്റിനിബ്, റെഗോറാഫെനിബ്, കേബോസാൻഡിനിബ്, റാമോസിറുമാബ്, നിവോലുമാബ് എന്നീ മരുന്നുകളും കരൾ അർബുദ ചികിത്സയ്ക്കായി ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. ഉപയോഗിക്കുന്ന മരുന്നുകളുടെ തരമനുസരിച്ച് പലതരം പാർശ്വഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രധാനമായും രക്തകോശങ്ങൾ, വായ്, ആമാശയം, ദഹനേന്ദ്രിയങ്ങൾ എന്നിവയുടെ ഉൾഭിത്തിയെ ബാധിക്കുന്നതാണ് ഈ പാർശ്വഫലങ്ങൾ. പ്രതിരോധശേഷിയുടെ കുറവ്, ക്ഷീണം, വേഗത്തിൽ രക്തസ്രാവം ഉണ്ടാകുവാനുള്ള സാധ്യത, തൂക്കക്കുറവ്, ദഹനേന്ദ്രിയങ്ങളുടെ അസ്വസ്ഥത, മുടികൊഴിച്ചിൽ എന്നിവയ്ക്ക് പുറമെ ഹൃദയ തകരാറുകൾ, കരളിന്റെ തകരാർ, വൃക്കയുടെ തകരാർ, ആന്തരകർണത്തിന്റെ തകരാർ, തലചുറ്റൽ, തലച്ചോറിന്റെ ശരിയല്ലാത്ത പ്രവർത്തനം എന്നിവയും കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങളായി കണ്ടുവരുന്നു. സാധാരണയായി ജനസംഖ്യയുടെ ഏകദേശം 10% മുതൽ 40% വരെ പേർക്ക് നാഷിന്റെ ക്ലിനിക്കൽ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. നാഷ് രോഗികളിൽ 40% പേർക്ക് കരൾ ഫൈബ്രോസിസും 30% പേർക്ക് സിറോസിസും 10 മുതൽ 15% വരെ പേർക്ക് കരൾ അർബുദവും കണ്ടുവരുന്നു. ആയുർവേദത്തിലും സിദ്ധ പ്രകൃതി ചികിത്സാ സമ്പ്രദായങ്ങളിലും പ്രാചീനകാലം മുതൽക്കേ പ്രചാരത്തിലുള്ള ഒരു ഔഷധ സസ്യമാണ് മണത്തക്കാളി അഥവാ സോളാനം നിഗ്രം. ലഘുശിഖരങ്ങളോടുകൂടിയ ഒരു സസ്യമായ മണത്തക്കാളി പ്രകൃതി ചികിത്സയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സുലഭമായി വളരുന്ന ഈ സസ്യം ഭക്ഷ്യയോഗ്യമാണ്. മണത്തക്കാളിയുടെ ഇലയും ഉണക്കിയ കായും വിപണിയിൽ ലഭ്യമാണ്. മണ്ണിലടങ്ങിയിരിക്കുന്ന എല്ലാത്തരം ലോഹങ്ങളെയും മറ്റു വിഷവസ്തുക്കളെയും വലിച്ചെടുക്കാനുള്ള മണത്തക്കാളിയുടെ കഴിവ് ഗുണത്തേക്കാളുപരി ദോഷഫലമാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ നമുക്ക് പരിചിതമായ ഇടങ്ങളിൽ വളരുന്ന മണത്തക്കാളി സസ്യങ്ങൾ മാത്രമേ ഭക്ഷണമായോ മരുന്നായോ ഉപയോഗിക്കാൻ പാടുള്ളൂ. അൾസർ, നീരുവീക്കം, കരൾ രോഗങ്ങൾ എന്നിവയെ ചെറുക്കാൻ മണത്തക്കാളിക്കുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. കൂടാതെ ത്രിദോഷ ശമനത്തിന് ഒരു ഉത്തമ ഔഷധമായും ഇത് ഉപയോഗിക്കപ്പെടുന്നു. മഞ്ഞപ്പിത്തം, വാതരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്കും ഒരു പ്രതിവിധിയായി ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. 100 ഗ്രാം മണത്തക്കാളിയിൽ ഏകദേശം 82.1 ഗ്രാം ജലാംശം, 8.9 ഗ്രാം പ്രോട്ടീൻ, 1 ഗ്രാം കൊഴുപ്പ്, 5.9 ഗ്രാം ധാന്യകം, 4.1 മില്ലിഗ്രാം കാൽഷ്യം, 20.5 മില്ലിഗ്രാം ഇരുമ്പ്, 0.5 മില്ലിഗ്രാം റൈബോഫ്ലേവിൻ, 0.3 മില്ലിഗ്രാം നിയോസിൻ, 11 മില്ലിഗ്രാം ജീവകം സി എന്നിവ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഗ്ലൈക്കോ ആൽക്കലോയിഡുകളായ സോളാസൊനിൻ, സോളാമാർജിൻ, സോളാനൈൻ എന്നിവയും ഇതിലടങ്ങിയിരിക്കുന്നു. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന സോളാനം നൈഗ്രം അഥവാ മണത്തക്കാളിയുടെ ഇലകളിൽ നിന്ന് ഉട്രോസൈഡ് ബി എന്ന അർബുദ നിവാരണ ശേഷിയുള്ള സംയുക്തം ഞങ്ങളുടെ ലാബിൽ വേർതിരിച്ചെടുത്തു. കരൾ അർബുദമായ HCC ചികിത്സയ്ക്കായി FDA അംഗീകരിച്ച ആദ്യ മരുന്നായ സൊറാഫെനിബിനേക്കാൾ വളരെ മികച്ചതാണ് ഉട്രോസൈഡ് ബി എന്ന സംയുക്തമെന്ന് ഞങ്ങളുടെ ലാബിൽ നിന്നുള്ള സമീപകാല പഠനങ്ങൾ തെളിയിക്കുന്നു. സൊറാഫെനിബ് മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഉട്രോസൈഡ് ബി ഉണ്ടാക്കുന്നില്ല എന്നും എലികളിൽ നടത്തിയ ഞങ്ങളുടെ പരീക്ഷണങ്ങൾ കണ്ടെത്തി. മാത്രമല്ല, സാധാരണ കരൾ കോശങ്ങൾക്ക് ഈ സംയുക്തം ഹാനികരമല്ല എന്നും ഞങ്ങളുടെ പഠനം തെളിയിച്ചു. കരൾ അർബുദ കോശങ്ങളിൽ ഫലം കണ്ട ഉട്രോസൈഡ് ബിയുടെ തത്തുല്യമായ അളവ് പ്രതിരോധശേഷി കുറഞ്ഞ, ജനിതകമാറ്റം വരുത്തിയ എലികളിൽ വളർത്തിയെടുത്ത കരൾ അർബുദത്തെ ഗണ്യമായി കുറയ്ക്കുമെന്നും ഈ പഠനം തെളിയിച്ചു. എന്നാൽ പ്രതിരോധശേഷിയുള്ള, ജനിതകമാറ്റം വരുത്താത്ത സാധാരണ എലികളിൽ ഉട്രോസൈഡ് ബി ഹ്രസ്വകാല അളവിലും ദീർഘകാല അളവിലും യാതൊരു ദൂഷ്യഫലങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നും ഞങ്ങൾ കണ്ടെത്തി. ഈ കണ്ടുപിടുത്തത്തിന് US, കാനഡ, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളുടെ പേറ്റന്റ് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. കൂടാതെ ഈ സാങ്കേതിക വിദ്യ ബഹുരാഷ്ട്ര കമ്പനിയായ ക്യൂ ബയോമെഡിനെ ഞങ്ങൾ കൈമാറുകയും ചെയ്തു. ഈയിടെ കരൾ അർബുദത്തിനെതിരായി ഉപയോഗിക്കാവുന്ന മരുന്നായി ഉട്രോസൈഡ് ബിയെ USFDA അംഗീകരിക്കുകയും ചെയ്തു. ഈ സംയുക്തം കരൾ ക്യാൻസർ കോശങ്ങളെ അപ്പോട്ടോസിസ് അഥവാ നിയന്ത്രിത മരണത്തിന് വിധേയമാക്കുന്നതായി ഞങ്ങൾ കണ്ടെത്തി. അപ്പോട്ടോസിസിന് പുറമെ കരൾ ക്യാൻസർ കോശങ്ങളെ ഓട്ടോഫേജി എന്ന പ്രതിഭാസത്തിലേക്കും ഉട്രോസൈഡ് ബി നയിക്കുന്നുവെന്നും ഈ ഓട്ടോഫേജിയെ തടസ്സപ്പെടുത്തിയാൽ ഉട്രോസൈഡ് ബിയുടെ അർബുദ നിവാരണ ശേഷി കൂടുതൽ മെച്ചപ്പെടുത്താമെന്നും ഞങ്ങളുടെ

0: പഠനങ്ങൾ തെളിയിക്കുന്നു. മലേറിയക്കെതിരായി ഉപയോഗിക്കുന്ന മരുന്നായ ക്ലോറോക്വിൻ ഓട്ടോഫേജിയെ തടസ്സപ്പെടുത്തുന്ന ഒരു സംയുക്തമാണ്. ഇത് ഉട്രോസൈഡ് ബിയോടൊപ്പം സംയോജിതമായി ഉപയോഗിച്ചാൽ ഉട്രോസൈഡ് ബിയുടെ അർബുദ നിവാരണ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഈയിടെ പ്രസിദ്ധീകരിച്ച ഞങ്ങളുടെ പഠനം സ്ഥിരീകരിച്ചു. മുമ്പ് പറഞ്ഞ നാഷ് എന്ന രോഗാവസ്ഥയ്ക്ക് വിജയകരമെന്ന് തെളിയിക്കപ്പെട്ട ചികിത്സാരീതികൾ ഒന്നും തന്നെ നിലവിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. കരൾ കോശങ്ങളിലെ കൊഴുപ്പ് ശേഖരണം ലഘൂകരിക്കാനുള്ള ഉട്രോസൈഡ് ബിയുടെ കഴിവ് പ്രശംസനീയമാണ്. അതിനാൽ നാഷിനെതിരെ ഉട്രോസൈഡ് ബിയോ തത്തുല്യ അളവ് വരുന്ന വിധത്തിലുള്ള മണത്തക്കാളി ഇലയോ ഫലപ്രദമാണോ എന്ന ഞങ്ങളുടെ പഠനം വിജയസൂചകമായ പ്രാഥമിക ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കരൾ രോഗങ്ങൾക്കെതിരെ മണത്തക്കാളി ഇല മരുന്നായി ഉപയോഗിക്കുന്ന വടക്കാഞ്ചേരി പുനർജനി നാച്ചുറോപ്പതി ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ റെനി എം കെ, കുന്നംകുളം അശ്വിനി തീർത്ഥം ആയുർകേന്ദ്ര മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സിനിജെ ഷാജു എന്നിവരോട് സഹകരിച്ച് കരൾ രോഗികളിലും ആരോഗ്യമുള്ള സന്നദ്ധ പ്രവർത്തകരിലും നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ലിവർ ക്യാൻസർ നശീകരണത്തിനാവശ്യമായ ഉട്രോസൈഡ് ബി അടങ്ങിയ മണത്തക്കാളി ഇല കഴിക്കുന്നത് യാതൊരു ദൂഷ്യഫലങ്ങളും ഉണ്ടാക്കുന്നില്ല എന്ന് തെളിയിക്കുന്നു. ഉട്രോസൈഡ് ബി മനുഷ്യജീവന് ആപത്തൊന്നും വരുത്തുന്നില്ല എന്നതിനു പുറമെ ഈ പഠനത്തിൽ പങ്കെടുത്ത കരൾ രോഗികളിൽ ലിപ്പിഡ് ലെവൽ, ഹെപ്പാറ്റിക് ഫംഗ്ഷൻ പ്രൊഫൈൽ എന്നിവ സാധാരണ നിലയിലാവുന്നതായും കണ്ടെത്തി. സോളാനത്തിന്റെ ഇലയിലടങ്ങിയിരിക്കുന്ന ഉട്രോസൈഡ് ബി കരൾ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം സഹായകമാണെന്നതാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ പരീക്ഷണങ്ങളുടെ രത്നച്ചുരുക്കം. ഉട്രോസൈഡ് ബിയിൽ നടക്കുന്ന പഠനങ്ങൾ വിജയകരമായി മുന്നേറുമ്പോൾ സമീപഭാവിയിൽ തന്നെ കരൾ അർബുദത്തിനും കരൾ രോഗങ്ങൾക്കും എതിരെയുള്ള പാർശ്വഫലങ്ങൾ കുറഞ്ഞതും ചെലവ് കുറഞ്ഞതുമായ ഒരു മരുന്നായി ഉട്രോസൈഡ് ബി വിപണിയിലെത്തും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
1: കരളിലെ ക്യാൻസർ ചികിത്സയ്ക്ക് മണിത്തക്കാളി ചെടിയിൽ നിന്ന് നൂതന ഔഷധം. തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ റോബി ജോൺ ആന്റോ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ശാസ്ത്രലോകം സമാപിക്കുന്നു.
1: ശാസ്ത്രലോകം.
0: ചലച്ചിത്ര ഗീതങ്ങൾ ആദ്യഗാനം ചിത്ര ആലപിച്ചത് ചിത്രം രാജശില്പി.

ഇനിയൊരു ഇടവേള. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 1 ഡോക്ടർമാരുടെ ദേശീയ ദിനമായി ആചരിക്കുന്നു. ആതുര സേവന രംഗത്ത് അതുല്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച അനശ്വരനായ ഡോക്ടർ ബി ധൻചന്ദ് റോയിയുടെ ജന്മദിനവും ചരമദിനവുമായ ജൂലൈ 1 1991 മുതൽ എല്ലാ വർഷവും ഇന്ത്യ ഗവൺമെന്റ് ഡോക്ടർമാരുടെ ദേശീയ ദിനമായി ആചരിച്ചു വരുന്നത്. 1961 ഡോക്ടർ ബി ധൻചന്ദ് റോയിയെ ആതുര സേവന രംഗത്ത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠമായ സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് ഡോക്ടർമാർ. ഈ ദിനം ഇന്ത്യയിലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ ഡോക്ടർമാരുടെയും നന്മയ്ക്കായി സമർപ്പിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം വിയറ്റ്നാം കോളനി. ആലാപനം മിൻമിനി.